നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ಗರಿಸಗಮ ಬದನಿ ಸ್ವರ್ಗ ನಂದಿನಿ ತಗಿಟ ತಗಿಟ ತಗಿಟ ತಗಡ ತಗಡ.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. ഐസക് അസിമോവിന്റെ റെയിൻ റെയിൻ ഗോ എവേ എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന് കഥ അവതരിപ്പിക്കുന്നത് അനന്യ അനീഷ്.
1: "There she is again," said Lillian Wright as she adjusted the Venetian blinds carefully. "There who is?" asked her husband George, trying to get satisfactory contrast on the TV so that he might settle down to the ball game. "Mrs. Sakaro," said Lillian. "Who's that?" "The new neighbors, for goodness sake." "Oh, right. She's sunbathing. Always sunbathing. I wonder where her boy is today. He's usually out on a nice day like this, standing in that tremendous yard of theirs and throwing a ball against the house. Did you ever see him, George?" "No, but I've heard him. It's a version of the Chinese water torture. Bang on the wall, biff on the ground, smack in the hand. Bang, biff, smack. Bang, biff, smack. He's a nice boy. Quiet and well-behaved. I wish Tommy would make friends with him. He's the right age too. Just about 10.

0: മൺസൂൺ ടെയിൽസ്, മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ

വീട് വൃത്തിയായി സൂക്ഷിക്കണം, വായു മലിനീകരണം കുറയ്ക്കണം, അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം, നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

മഞ്ഞ പാഴ്ചിപ്പിയിൽ പൊന്മുത്ത മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക്

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ്. സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യമാണ്. ടെക്നോളജി ആയാലും ആരോഗ്യ മേഖലയായാലും വ്യവസായ മേഖലയായാലും, എന്തിന് നമ്മളിപ്പോൾ ചന്ദ്രനിൽ വരെ നമ്മൾ പേടകത്തിനെ അയച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ എല്ലാ തുറയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വളർച്ച വളരെ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരുന്നതോടു കൂടി തന്നെ ജീവിത ചെലവരോട് പോലെ തന്നെ

ആരോഗ്യ മേഖലയിലുള്ള ചെലവും വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ രോഗങ്ങളായാലും ശരി, വലിയ രോഗങ്ങളായാലും ശരി, അതിൻ്റെ ചികിത്സ ചെലവ് വളരെ വളരെ കൂടുകയാണ്. ഇങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷയെപ്പറ്റി വളരെ ഗൗരവമായി ചിന്തിക്കണ്ടേ? ഈ സാഹചര്യത്തിലാണ് ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ആരോഗ്യരക്ഷാ തത്വങ്ങളെപ്പറ്റി നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും കാണേണ്ടതും. ആയുർവേദം പറയുന്നു, നിങ്ങൾ രോഗികളാകുന്നതിന് മുമ്പ് തന്നെ രോഗം വരാതിരിക്കാനുള്ള ഒരു ചിട്ടപ്പെടുത്തിയ ആഹാര രീതി, ജീവിത രീതി, മാനസികവും ശാരീരികവുമായ വിശ്രമവും ഉണ്ടായാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താം. 100% തടയാമെന്നൊന്നും ആയുർവേദം പറയുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ യോഗ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളല്ലാതെ കണ്ട് ജനിതക മാറ്റത്തിലൂടെയും വ്യവസായ മലിനീകരണത്തിലൂടെയും ആഹാരത്തിൻ്റെ തെറ്റായ അനുഭവത്തിലൂടെയും മറ്റുമുണ്ടാകുന്ന നിരവധി രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്, അലോപ്പതി ആശുപത്രികളുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ധാരാളം ആയുർവേദ ഡോക്ടർമാരുണ്ട്, ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, എന്ത് രോഗം വന്നാലും ഇവരെടുത്ത് പോയാൽ പോരെ എന്ന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പലതിൻ്റെയും ചികിത്സാ ചെലവ്, ഔഷധങ്ങളുടെ വിലകൾ, ഓപ്പറേഷൻ്റെയും മറ്റുമുള്ള കോസ്റ്റ് ചെലവുകൾ, ആശുപത്രികളിലും മറ്റുണ്ടാകുന്ന ചെലവുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ക്യാൻസർ ചികിത്സ, ക്യാൻസറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒരു സാധാരണക്കാരന് അപ്രാപ്യമാണ്. വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ചികിത്സയാണ്, സൈഡ് എഫക്ട്സൊക്കെ വളരെ കുറവാണ്. പക്ഷെ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ രോഗങ്ങൾ വരുന്നതിന് മുമ്പേ അവനെ കടക്ക് പുറത്ത്, പടിക്ക് പുറത്താക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് യോഗ പറഞ്ഞു തരുന്നത്. ആയുർവേദവും യോഗയായിട്ട് വളരെയധികം സാഹോദര്യ ബന്ധമുണ്ട്. യോഗയിലും പറയുന്നു, നിങ്ങൾ ആഹാരത്തിലും മാനസികവുമായിട്ടുള്ള ഒരച്ചടക്കം ഉണ്ടാക്കണം. അതാണ് യമനിയമങ്ങളെപ്പറ്റി പറയുന്നത്. ഇന്ന സമയത്തിനുള്ള ആഹാരം, ഇത്ര സമയത്തിനുള്ള ഉറക്കം, ഇന്ന മാതിരിയുള്ള പ്രവൃത്തികൾ, മനസ്സിൻ്റെയൊക്കെ അച്ചടക്കം, ഇതൊക്കെ നിങ്ങളൊന്ന് അനുഷ്ഠിക്കണം. അതായത് ഒന്ന് കുറച്ച് കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളൊരു എല്ലാ സാധാരണ ജീവിതത്തിൽ പലതരം ജോലി ചെയ്യുന്നു, കൃഷിപ്പണി ചെയ്യുന്നു, ഓഫീസ് ജോലി ചെയ്യുന്നു, ഓടുന്നു, പല കാര്യങ്ങളും, യാത്ര ചെയ്യുന്നവർ വരെയുണ്ട്. അവർക്കെല്ലാം ഒരു കൃത്യതയോടെയുള്ള ആഹാര നിയന്ത്രണവും ചെയ്താൽ, ഒരു മാനസികമായ അച്ചടക്കവും പാലിച്ചാൽ കുറേയൊക്കെ യമനിയമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെയാണ് ആസനങ്ങൾ വരുന്നത്. ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ ആസനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവൻ നേരെ സാമ്യവും, ഹിമാലയത്തിൽ പോയി സാമ്യയിൽ പോകുന്നു. സാമ്യാവാനല്ല യോഗ പഠിക്കണം, ആസനങ്ങളും പഠിക്കണം, നമ്മളെ ശരീരത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യോഗ ആസനങ്ങളും യോഗ മുറകളും നമ്മൾ നിത്യം ശീലിച്ചു വന്നു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ വളരെ നല്ലൊരു അച്ചടക്കം വരും. നമ്മളറിയില്ല, നമ്മളെ കൂടെ അത് വരും. അത് എത്രയോ അനുഭവമാണ്, എത്രയോ വ്യക്തികളിൽ കണ്ടിട്ടുണ്ടത്. യോഗ ആസനങ്ങൾ നിത്യം ചെയ്യാം. നമുക്ക് യോഗ ആസനം ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫുട്ബോൾ ഗ്രൗണ്ടോ വോളിബോൾ ഗ്രൗണ്ടോ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടോ ഒന്നും വേണ്ട. ഒരു 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു റൂം കിട്ടിയാൽ, സ്ഥലം കിട്ടിയാൽ മതി. കാറ്റോട്ടമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് യോഗ ആസനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. യോഗാസനങ്ങൾ തന്നെ ആദ്യം നിന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ തുടങ്ങുന്നത് സൂര്യ നമസ്കാരത്തോടുകൂടിയാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുന്ന എല്ലാ ആസനങ്ങളുടെയും ഒരു സമ്മിശ്രമായ ഒരു ക്യാപ്സ്യൂളാണ്. നിന്നുകൊണ്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നു. ചിലർ മന്ത്രത്തോടു കൂടി ചെയ്യുന്നു, ചിലർ മന്ത്രം ഇല്ലാതെ കണ്ട് ചെയ്യുന്നു. അതൊരു 10-12 സ്റ്റെപ്പുണ്ട് സൂര്യ നമസ്കാരത്തിൽ. ആ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി ചെയ്യാം. അപ്പോൾ 6, 12, 24 അങ്ങനെയുള്ളൊരു കണക്ക് പ്രകാരമാണ് അത് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നത്. സൂര്യ നമസ്കാരത്തിന് ശേഷം നമ്മൾ കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ആയിട്ടാണ് ചെയ്യുന്നത്. സർവാംഗാസനം, ഹലാസനം മുതലായ കിടന്നുകൊണ്ടുള്ളത്. അതിനുശേഷം വേണം കമിഴ്ന്നു കിടന്നിട്ടുള്ള

മയൂരാസനം, ശലഭാസനം, ഭുജംഗാസനം മുതലായ ആസനങ്ങൾ ചെയ്യേണ്ടത്, അർദ്ധചന്ദ്രാസനം മുതലായതൊക്കെ. അതിനുശേഷം കടന്നതിന് ആസനങ്ങൾക്ക് ശേഷം ഇരുന്നിട്ടുള്ള അർദ്ധമത്സ്യേന്ദ്രാസനം, പത്മാസനം, പവനമുക്താസനം, മത്സ്യേന്ദ്രാസനം, ഇങ്ങനെയുള്ള ഗരുഡാസനം, ഉഷ്ട്രാസനം, ഇങ്ങനെയുള്ള ആസനങ്ങളെല്ലാം നമ്മൾ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ള ചെറു ചെറുതായിട്ടുള്ള ആസനങ്ങളെല്ലാം ചെയ്യുക. ഏറ്റവും അവസാനം നമ്മൾ ശവാസനം വേണം ചെയ്യാൻ. നമ്മൾ കിടന്ന് മനസ്സിനെ ശാന്തമാക്കി ശ്വാസകോശത്തെ വളരെയധികം ശ്രദ്ധിച്ച് ശരീരത്തിലുള്ള ഓരോ ഇഞ്ച് ഇഞ്ച് സ്ഥലങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നോക്കി അവസാനം ആ ബ്രീത്തിൽ ശ്വാസത്തിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വളരെയധികം ശാന്തമാകും. ഇതൊരു ഏറ്റവും അവസാനം ചെയ്യേണ്ട ശവാസനം എന്ന പ്രൊസീജിയറാണ്. ആസനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ധ്യാനം എന്ന കർമ്മം ചെയ്യാൻ. ധ്യാനം എന്ന് പറയുമ്പോൾ മനസ്സിനെ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇരുന്ന പൊസിഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്മാസനത്തിലിരിക്കാം, സുഖാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം. ഏതാണ് ഏറ്റവും സുഖകരമായതെന്ന് വെച്ചാൽ ആ ഇതിൽ ഇരുന്നിട്ട് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കും. ഏകാഗ്രമാക്കാൻ വേണ്ടി നമുക്ക് ഒരു മെഴുകുതിരിയോ ഒരു ദീപമോ കത്തിച്ച് അതിൽ ശ്രദ്ധിക്കാം, അതിൽ മാത്രം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ നോക്കാം, അല്ലെങ്കിൽ ഓംകാരത്തിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു വസ്തുവിലും മുമ്പിൽ നിർത്തിയിട്ട് ഒരു പുഷ്പമാവാം, ഒരു പന്നീർ പുഷ്പമാവാം, ചെമ്പരത്തിപ്പൂവോ ആകാം. അതിൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. മറ്റ് ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. ഒരു കുറച്ച് ചുരുങ്ങിയ സമയം ഏകാഗ്രമാക്കി നിർത്തി. ഇത്രയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം യോഗ. മറ്റ് ധാരണ, സമാധി, ഇങ്ങനെയൊക്കെ ഒരു വേറെയൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. കുംഭകങ്ങൾ, അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ്. നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നുണ്ട്. ആ പ്രാണായാമം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കാൻ. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ ഒരു മൂക്കിലൂടെ എടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുക, മറ്റേ മൂക്കിൽ കൂടെ എടുത്ത് വീണ്ടും അടുത്ത മൂക്കിലൂടെ വിടുക. ഇതാണ് നാഡിശുദ്ധി പ്രാണായാമം. ഇത് സ്പീഡിൽ ചെയ്യാം. ഭസ്ത്രിക, കപാൽഭാതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് എന്താ, നമ്മൾ മൂക്കിൻ്റെ അകത്തേക്കുള്ള ശ്വാസത്തിൻ്റെ ഗതിയൊക്കെ വളരെ നന്നായിട്ടും ഫ്രീ ആയിട്ട് കിട്ടും. മാത്രമല്ല നമ്മൾ ശ്വാസകോശമൊക്കെ മുഴുവൻ പണിയെടുക്കും. ശ്വാസകോശത്തിൻ്റെ ഓരോ ഇഞ്ച് ഇഞ്ച് ഭാഗങ്ങളും നന്നായിട്ട് പണിയെടുക്കും. ഒരു സാധാരണ നമ്മൾക്ക് വ്യക്തികളിൽ 50% ശ്വാസകോശമേ വർക്ക് ചെയ്യുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി 50% സൈലൻ്റായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന ശ്വാസകോശത്തിൻ്റെ അറകളെയെല്ലാം നമുക്ക് പ്രാണായാമത്തിലൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ശ്വാസം, ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ കുംഭകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രാണായാമ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയൊന്നും ചെയ്യേണ്ട. നമ്മളൊരു 15-20 മിനിറ്റ് നിത്യവും നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുക, ഒരു കപാൽഭാതി ചെയ്യുക, എന്നാൽ തന്നെ വളരെ വളരെ വളരെ ഫലവത്തായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലോകം മുഴുവൻ തന്നെ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെയധികം ഗൗരവമായി മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നൊക്കെ പറഞ്ഞ് അന്ന് ആചരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് വന്നു? യോഗ നമ്മളെ ഭാരതം വിട്ട് വിദേശത്തേക്ക് പോയി വിദേശീയരായ വ്യക്തികൾ അതിനെ നന്നായി പഠിച്ച് മനസ്സിലാക്കി അവരുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരതിനെ അഗാധമായി ആത്മാർത്ഥമായി അതിനെ സ്വീകരിക്കാൻ കാരണം. മാത്രമല്ല അവരതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പുതിയ ഉപകരണങ്ങളെല്ലാം വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഗുണം സീമാതീതമാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നൊക്കെ പല വിദേശ രാജ്യങ്ങളിലും തന്നെ സ്കൂളുകളിൽ എല്ലാം നിത്യം യോഗ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. ആഹാര രീതിയിലുള്ള മാറ്റങ്ങളും അവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇത് നമ്മൾ കേരളീയരായ നമ്മൾ എന്തുകൊണ്ടോ ഒരു ലേശം പിന്നാക്കമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ യോഗ ധാരാളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് എന്തോ ഒരു ഐത്തം നമ്മൾ പണ്ടേ കൊടുത്തിട്ടുണ്ട്. ആ ഐത്തം മനസ്സിൽ നിന്ന് ഇപ്പോഴും നമുക്ക് പോയിട്ടില്ല. അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം യോഗയുടെ പ്രാധാന്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്കൂളുകളെല്ലാം യോഗ പഠിപ്പിക്കുന്ന ഒരു കാലം അത്ര വിദൂരമല്ല, നിർബന്ധമല്ല.

ഇന്ന് തന്നെ പല പല വലിയ സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകളിൽ പ്രത്യേകിച്ച് യോഗ ആഴ്ചയ്ക്കൊന്നും രണ്ടും ദിവസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നിർബന്ധമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഗുണവും കിട്ടുന്നുണ്ട്. മാത്രമല്ല മാനസികമായ അച്ചടക്കം, ആരോഗ്യം കിട്ടാൻ യോഗയ്ക്ക് വളരെ സ്വാധീനം ചെലുത്താൻ പറ്റും. അത് വളരെ നന്നായിട്ട് ധാരാളം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പുകവലി, മദ്യപാനം മുതലായ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ശീലിക്കുന്നവർക്കൊക്കെ യോഗ കൊണ്ട് വളരെ വളരെ വളരെ ഗുണം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരമുക്കാ മണിക്കൂറെങ്കിലും യോഗ ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. രോഗങ്ങളെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് ദൂരം നിർത്താൻ പറ്റും. യോഗ ചെയ്യുന്ന ആൾക്കാരിൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ആസനങ്ങളും ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ, സന്ധി രോഗങ്ങൾ പലതായിട്ടുള്ളവർ, ഇവരെല്ലാം യോഗ ചെയ്യുന്നത് ഒരു മാസ്റ്ററുടെ അടുത്ത് നിന്ന്, ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന്, അവരുടെ നിർദ്ദേശപ്രകാരമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നടുവേദനയും കഴുത്തുവേദനയൊക്കെ ഉള്ളവർ, ശരീരത്തിന് മൊത്തം പൊക്കി വരുന്ന സർവാംഗാസനം, ഹലാസനം ഇതൊന്നും ചെയ്യുന്ന ഉത്തമമല്ല. പിന്നെ ഫോർവേഡ് ബെൻഡിങ് പാടില്ല ബാക്ക് നടുവേദനയുള്ളവർ. ഇതെല്ലാം ഒരു ഡോക്ടറുടെയോ ഒരു അധ്യാപകൻ്റെയോ യോഗ അധ്യാപകൻ്റെയോ നിർദ്ദേശത്തിലൂടെയും ചെയ്യാൻ പാടുള്ളൂ. തീരെ കൊച്ചുകുട്ടികളിൽ നമുക്ക് ചെയ്യരുത്. തീരെ വാർദ്ധക്യം വന്ന ആൾക്കാരിലും ഇത് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ശസ്ത്രക്രിയ, ഉദരശസ്ത്രക്രിയയും മറ്റും ചെയ്തവർ വയറു സംബന്ധമായിട്ടുള്ള ആസനങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോഴും പ്രാണായാമൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കാർഡിയാക് ബൈപ്പാസ് ചെയ്തവർ, അവരും പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇതിനാണ് ഒരു അധ്യാപകൻ്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവർ, സാധാരണ ജീവിതത്തിൽ ദിവസം ഒരു അരമുക്കാ മണിക്കൂറോളം യോഗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ വളരെ കൂടുതലാണ്. ഒരു ഡോക്ടറെടുത്ത് പോവാതെ കണ്ട്, ആശുപത്രിയിൽ പോവാതെ കണ്ട്, മരുന്ന് കഴിക്കാതെ കണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് ദൂരം നിർത്താൻ പറ്റും. എന്തിനു പറയുന്നു ഒരു പ്രമേഹം? ഇന്നിപ്പോൾ പ്രമേഹം ഇല്ലാത്ത വീടുകളില്ല. ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് പ്രമേഹം ഒരു 50 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നാവട്ടെ 20, 25, 30 വയസ്സുള്ളവർക്ക് പോലും പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്. ഇവരൊക്കെ മരുന്ന് കഴിക്കുകയാണ്. മരുന്നാണ് അവസാന വാക്ക്. ഒരു ആഹാര രീതി മാറ്റാൻ ഇവരാരും തയ്യാറില്ല. ജീവിത രീതി മാറ്റാൻ ആരും തയ്യാറില്ല. 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കൂടുമ്പോൾ ആശുപത്രികൾ പോകുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു. മരുന്ന് കമ്പനികൾ വളർന്നു വരുന്നു. നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. ഈ ഒരു പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കൊന്നും ഒരു അന്ത്യമില്ല. ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിക്കണം. ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും അലോപ്പതി ആയാലും ജീവിതകാലം മുഴുവൻ നമ്മൾ കഴിക്കണം. പ്രഷറിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഒരു രക്ഷാമാർഗം വേറെ എന്തുണ്ട് എന്ന് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അതിൻ്റെ പരിഹാര മാർഗം ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ജീവിത രീതി, ആഹാരക്രമം അനുവർത്തിക്കുക, കൃത്യമായ വ്യായാമം, പ്രത്യേകിച്ച് യോഗ മുതലായിരിക്കുന്ന വ്യായാമങ്ങൾ ശീലിക്കുക. ഒരു പരിധിവരെ ഡോക്ടറിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മരുന്നുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇതൊരു സന്ദേശമാണ്. യോഗ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി എല്ലാവരും ശ്രോതാക്കളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക്കാം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ

0: സ്നേഹിച്ചിട്ടും കാര്യമല്ല എലിക്കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
1: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
2: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
3: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
2: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

0: കൊച്ചി 90 FM Forever with you. എന്നും നിങ്ങൾക്കൊപ്പം. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. മൺസൂൺ ടെയിൽസിൽ ഇന്ന് കേൾക്കാം എം ടി വാസുദേവൻ നായരുടെ കർക്കിടകം. അവതരണം അനഘ പി എസ്.
1: മിഥുനം കർക്കിടകം കാലത്തെ മഴ അമ്മയെ പോലെയാണ്. ഓർക്കാതിരിക്കുമ്പോഴാണ്, നല്ല നേരമാണെന്ന് വിചാരിച്ച് അടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക. ഇടിയും മഴയും തുടങ്ങിയാൽ സ്കൂളിൽ വരുന്നതും പോകുന്നതും മാത്രമല്ല വിഷമം, വിശപ്പും. രാവിലെ കഞ്ഞി കുടിച്ച് സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാലേ വല്ലതും കഴിക്കൂ. അച്ഛൻ്റെ മണി ഓർഡർ വന്ന ഉടനെ 3-4 ദിവസം എല്ലാ മാസവും 2 അണ വീതം തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നുമില്ല. 1 മണി അടിച്ചാൽ ഞങ്ങൾ കുറേ പേർ മാരാരുടെ ഹോട്ടലിൻ്റെ പിന്നിൽ പോയി വെള്ളം കുടിക്കും. ഊണും ചായയും കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി മാരാർ അവിടെ വലിയ ഇഡലിപ്പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും. വലിയ ഓട്ട് ഗ്ലാസ്സും. മഴക്കാലം വന്നാൽ വിശപ്പ് മാത്രമേയുള്ളൂ, ദാഹമില്ല. 4 നാഴിക നടന്ന് സ്കൂളിലെത്തുമ്പോഴേക്ക് തന്നെ വിശപ്പ് തുടങ്ങും. 4-ാമത്തെ പീരീഡ് ആകുമ്പോഴേക്ക് വിശപ്പ് തീ പോലെ ആളിപ്പടരുകയായിരിക്കും. ആ സമയത്താണ് മതിലിനപ്പുറമുള്ള ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് വറുത്തിടുന്ന മണം വരിക. ബെല്ലടിച്ചാൽ അധികം പേരും മതിൽ ചാടി മാരാരുടെ ഹോട്ടലിലേക്ക് കടക്കുന്നു. ചിലർ രാവിലെ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളവരാണ്. ചിലർ കാശുകൊടുത്ത് ഊണ് കഴിക്കുന്നവരാണ്. സ്കൂൾ കുട്ടികൾക്ക് മാരാർ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്ക് 6 അണയാണ്, പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് 5 അണ മതി. കല്ലടത്തുരുത്തിൽ നിന്ന് വരുന്ന രംഗൻ, കുറ്റിപ്പാലക്കാരൻ ശിവദാസൻ, വിളക്കത്ര ഗോവിന്ദൻ, ഞാൻ, ഞങ്ങൾ 4 പേരുമാണ് വെള്ളം കുടിച്ചു പോരുന്നവർ. ഓ, മുഹമ്മദും.

മുഹമ്മദും ചന്തപ്പടിക്കലെ ചായപ്പീടികയിൽ നിന്ന് ചായ കുടിക്കുകയാണത്രേ പതിവ്. ഉച്ച കഴിയുമ്പോഴേക്ക് വിശപ്പ് ചത്തു കഴിയും. പിന്നെ ഒന്നും വേണ്ട. 4 മണിവരെ ഇരിക്കാൻ വിഷമമില്ല, ശവം പോലെ. അത് കഴിഞ്ഞ് മടക്കയാത്രയിലാണ് വീണ്ടും വിശപ്പ് വരുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നാൽ കൂട്ടാൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാം. ഗോവിന്ദനും ഞാനും ഒരുമിച്ചാണ് മടക്കം. മഴക്കാലത്ത് കുന്നിറങ്ങുമ്പോഴേക്ക് നനഞ്ഞു കഴിയും. എങ്ങനെ കുട പിടിച്ചാലും കാറ്റിൻ്റെ കൂടെ വെള്ളം ഒളിച്ചു കടക്കും. രംഗൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ബീഡി കാണും. തണുപ്പത്ത് ഒരു പുകവിട്ടാലത്ത് രസം രംഗൻ വർണ്ണിക്കുമ്പോഴെല്ലാം കൊതി തോന്നാറുള്ളതാണ്. തെറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം ഞാൻ തെക്കേപ്പാട്ടെ അമ്മാളും അമ്മയുടെ മകനാണ്. കാശും പണവും ഇല്ലെങ്കിലും അയമ്മയുടെ കുട്ടികളൊക്കെ നല്ല സ്വഭാവമാണെന്ന് പറയാത്ത നാട്ടുകാരില്ലത്രേ. അമ്മ തന്നെയാണ് ഈ വിവരം വീട്ടിൽ ഇടയ്ക്കിടെ പറയുന്നത്. രംഗൻ പിരിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ 2 നാഴിക എൻ്റെ കൂടെയുണ്ട്. ഗോവിന്ദൻ ഉരുണ്ട തടിച്ചിട്ടാണ്, മുണ്ടും ഷർട്ടുമാണ്. ട്രൗസർ ഇട്ട് വരുന്നവർ ക്ലാസ്സിൽ കുറച്ചേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ. കുടക്കല്ലിൻ്റെ സമീപത്ത് വെച്ച് ഗോവിന്ദൻ വഴിതെറ്റും. പിന്നെ തനിച്ചാണ് നടത്തം. അപ്പോൾ അടുക്കളയിൽ ഉറിയിൽ അടച്ചു വെച്ചിട്ടുള്ള കഞ്ഞിയെപ്പറ്റി ആലോചിച്ചാൽ മതി, നടത്തത്തിന് വേഗം കൂടും. കൂട്ടാൻ എന്തായിരിക്കും? ചക്കയോ കായയോ? കയ്യാലയുടെ പിറകിലെ പ്ലാവിൻ്റെ ചക്കയാണെങ്കിൽ വെണ്ണ പോലെ ഇരിക്കും, അത്ര സ്വാദാണ്. കാലത്താരംഭിച്ച മഴ സ്കൂൾ വിട്ടിട്ടും അവസാനിച്ചിരുന്നില്ല. നനഞ്ഞ ട്രൗസറിൻ്റെ അറ്റം പിഴിഞ്ഞു കളഞ്ഞാണ് അന്ന് ക്ലാസ്സിൽ കയറിയിരുന്നത്. ഉച്ചയായപ്പോഴേക്ക് ഷർട്ടും ട്രൗസറും ഒരുവിധം ഉണങ്ങി. വയറ് വേദനിക്കുന്ന പോലെ തോന്നി. വൈകുന്നേരത്തെ മഴയത്ത് നടക്കാൻ സാരമില്ല. വെള്ളം തട്ടി തെറിപ്പിച്ചുകൊണ്ട് ഉല്ലാസത്തിലാണ് യാത്ര. ആകെ നനഞ്ഞു കുതിർന്നാണ് വീട്ടിൽ ചെന്ന് കയറിയത്. കുട കോലായിൽ വെച്ച് ഉമ്മറത്തെ ചാരുപടിമേൽ കറുത്ത റബ്ബർ കഷ്ണം കൊണ്ട് കെട്ടിയ പുസ്തകം കെട്ടിട്ട് അകത്തേക്ക് കടന്നപ്പോൾ പതിവ് പോലെ വിളിച്ചു, അമ്മേ. മീനാക്ഷി എടുത്തിയുടെ ശബ്ദം കേട്ടു. അമ്മ തെക്കയിലേക്ക് പോയതാ. അമ്മയാണ് വിളമ്പിത്തരിക പതിവ്. മീനാക്ഷിയെടുത്തി വിളമ്പുന്നത് എനിക്കിഷ്ടമല്ല. മീനാക്ഷിയെടുത്തി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. കുറേ കാലമായി അമ്മയെ സഹായിക്കാൻ നിൽക്കുകയാണ്. ചെറിയമ്മയ്ക്ക് അതിൽ ദേഷ്യമുണ്ട്. അമ്മ പറയും, ഇല്ലാഞ്ഞിട്ടല്ലേ അവളുടോടെ, ഇവിടെ നെല്ലും പണവും നിറഞ്ഞിരിക്കല്ലേ എന്നാണ് ചെറിയമ്മ പരിഹാസത്തിൽ പറയുന്നത്. 4 ആൾക്ക് തിന്നാനുള്ളത് ആ ജന്തുവിന് ഒറ്റയ്ക്ക് വേണമെന്നാണ് ചെറിയമ്മ പറയാറുള്ളത്. മീനാക്ഷി എടുത്ത് കേൾക്കാതെ കണ്ടാലത് തോന്നുകയും ചെയ്യും. തടിച്ച് പൊക്കത്തിലുള്ള സ്ത്രീ, പല്ല് പൊന്തിയിട്ടുണ്ട്. അവർ ബ്ലൗസ് ഇടില്ല, ബോഡിയും ഇടില്ല. പുറത്തു പോകുമ്പോൾ ഒരു തോർത്തെടുത്ത് ചുമലിലിടും. അടുത്തു വരുമ്പോൾ സദാ അടച്ചിടാറുള്ള ശാക്തേയം കഴിക്കുന്ന കുട്ടിയറയുടെ വാതിൽ തുറന്നാലത്തെ മണമാണ്. കഞ്ഞിക്കിണ്ണം വയ്ക്കുമ്പോൾ മീനാക്ഷി എടുത്തി എന്തെങ്കിലും പറയും. അപ്പോൾ തുപ്പൽ തെറിക്കുമെന്നാണ് എൻ്റെ ഭയം. അവർ വിളമ്പിയാൽ മനസ്സിലാ മനസ്സോടെയാണ് കഴിക്കേണ്ടി വരിക. ഷർട്ടഴിച്ച് തെക്കിനിയിൽ കെട്ടിയ മുളയിൽ നിവർത്തിയിട്ട് തിരിഞ്ഞപ്പോൾ ചെറിയമ്മയുടെ നാമജപം കേട്ടു. ചെറിയമ്മ കുളിച്ചു വരികയാണ്. മഴക്കാലമായാലും 3 നേരം കുളിക്കും. എന്നാലും ശരീരം എപ്പോഴും എരിയുകയാണെന്നാണ് പറയുന്നത്. ചെറിയച്ഛൻ്റെ മരുമകൻ മാരണം ചെയ്തിട്ടാണ് ഈ എരിച്ചിൽ മാറാത്തത്. കിഴക്കേ ജനലിനടുത്ത് തൂക്കിയിട്ട ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മമെടുത്ത് മച്ചിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുത് ചെറിയമ്മ ഈറൻ മാറ്റാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എടുത്തോ ചെറിയമ്മേ? ആവോ. അടുക്കളത്തളത്തിൽ ചെന്നപ്പോൾ മീനാക്ഷി എടുത്തിരുന്ന് വാഴക്കിഴങ്ങ് ചെത്തുകയാണ്. ഉച്ചക്കും വാഴക്കിഴങ്ങ് ആയിരുന്നു. ആവോ. വാഴക്കിഴങ്ങിൻ്റെ ഉപ്പേര് പുരട്ടുന്നതിന് മുമ്പേ വറുത്തു പൊടിച്ച അരി വിതരണം. എന്നാലേ സ്വാദുള്ളൂ. പലകി എടുത്തിട്ടിരുന്ന് തെല്ലരിശത്തോടെ പറഞ്ഞു, കഞ്ഞി എടുത്തു വെക്കൂ മീനാക്ഷി എടുത്തി. വാഴക്കിഴങ്ങ് നുറുക്കുന്നതിനിടയിൽ തല ഉയർത്താതെ തന്നെ മീനാക്ഷി എടുത്തി പറഞ്ഞു, കഞ്ഞി ഇന്ന് പൂച്ച തട്ടി മറിച്ചുപോയി കുട്ടിയെ. സങ്കടമായിരുന്നില്ല അപ്പോൾ, അവരെ കൊല്ലാനുള്ള ദേഷ്യം. എത്ര എളുപ്പത്തിൽ പറഞ്ഞു കഞ്ഞി പൂച്ച തട്ടി മറിച്ചുപോയെന്ന്. മുഖത്ത് നോക്കാതെ മീനാക്ഷി എടുത്തി പറഞ്ഞു, കുട്ടി പോയി കുളിച്ചു വന്നോ, അരി വാർക്കണേൻ്റെ മുമ്പേ ഇത്തിരി മുക്കിത്തരാം. കൊയ്ത്തുകാലത്ത് മാത്രം പതിവുള്ളതാണത്. വൈകുന്നേരം അരി വാർക്കുന്നതിന് മുമ്പായി

കിണ്ണത്തിലേക്ക് കഞ്ഞി മുക്കിയെടുക്കുന്നു. അശ്രീകരമാണ് ആ സമ്പ്രദായമെന്നാണ് അമ്മ പറയാറുള്ളത്. ചെറിയമ്മ ചന്ദ്രനും കമലത്തിനും വേണ്ടി തുടങ്ങി വെച്ചതാണ്. വേണോ എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ പറയില്ല. അശ്രീകരമായ പ്രവൃത്തി സ്വഭാവഗുണമുള്ള ഞാൻ ചെയ്യുകയോ? രണ്ടു കുട്ടികളെ ഞാനും വളർത്തിയിട്ടുണ്ടല്ലോ, അവരെ കണ്ടു പഠിക്കട്ടെ എന്ന് അമ്മയ്ക്ക് പറയാൻ അവസരം കിട്ടണ്ടേ? അമ്മയെടുത്തു. ഞാൻ ശബ്ദമുയർത്തി. തെണ്ടാൻ കണ്ട നേരം. മീനാക്ഷി എടുത്തിയെ ശകാരിക്കാൻ വയ്യ. അമ്മ വന്നാൽ അമ്മയോടെങ്കിലും ശുണ്ടിയെടുക്കാമായിരുന്നു. അമ്മ ഇപ്പൊ വരും, നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ അടുക്കളയുടെ അരച്ചുവരു പിടിച്ച് നിന്നപ്പോൾ മുത്തശ്ശിയെ കണ്ടു. അടുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത മൺകട്ടയെടുത്തു വെച്ച് ഭസ്മവും കച്ചൂരിക്കിഴങ്ങും ചേർത്ത് പൊടിക്കുകയാണ്. ജലദോഷം വന്നാൽ മുത്തശ്ശി ആ പൊടി എല്ലാവരെ കൊണ്ടും നെറുകയിൽ തിരുമിക്കും. അടുപ്പിൽ മൂന്നിലും തീ എരിയുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാവണം മീനാക്ഷി എടുത്തി പറഞ്ഞു. ദാന്ന് പറയുമ്പോഴേക്ക് മീനാക്ഷി എടുത്ത് ശരിയാക്കില്ലേ? മുത്തശ്ശി എന്നെ കണ്ടു. എടി, കരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഓനൊരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്ക്, രാവിലെ കഞ്ഞി കുടിച്ചു പോയതല്ലേ? മീനാക്ഷി എടുത്തി അത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. ചെറിയമ്മ കോലായിൽ പടിഞ്ഞാറേ അറ്റത്തെ തൂണിനടുത്ത് തല വേർപെടുത്തുകൊണ്ട് കാലും നീട്ടിയിരിക്കുകയാണ്. ചന്ദ്രൻ എവിടെ? അവർ രണ്ടാളും പേരശനൂർക്ക് പോയി. പേരശനൂരാണ് ചന്ദ്രന്റെയും കമലത്തിന്റെയും അച്ഛന്റെ വീട്. ചെറിയച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലമായി. ഭാഗത്തിൽ പെങ്ങാമാർക്ക് അവകാശ തീരെ കൊടുത്ത് ഇവിടെ വന്ന് താമസമാക്കി. ഇവിടെ കിടന്ന് തന്നെ മരിച്ചു. ഞാനങ്ങടെ പൊയ്ക്കോളാൻ പറയേ? 4 ദിവസമെങ്കിൽ 4 ദിവസം അവിടെ നിൽക്കട്ടെ. വടക്കേ മുറിയുടെ അകത്തു നിന്ന് മുത്തശ്ശിയുടെ കൊക്കിക്കും കേട്ടു. പിന്നീടൊരു വിളിയും. മീനാക്ഷിയേ? മീനാക്ഷി എടുത്തി അത് കേട്ടില്ല. കുളത്തിൽ പോണോര് എൻ്റെ ഒരു തോർത്തുകൊണ്ടും കൂടി കൊണ്ടുപോവാൻ ഉണ്ട്. ചെറിയമ്മ അത് കേട്ടു. അതിത്തിരി നേരത്തെ പറഞ്ഞൂടല്ലോ തള്ളയ്ക്ക്. എല്ലാവരും തിരുമ്പലും കുളിയും കഴിഞ്ഞ നേരം നോക്കി തന്നെ പറഞ്ഞാൽ മതി. എന്നാ വരണോരോടും പോണോരോടും വായത്താര് തുടങ്ങാലോ. എനിക്കൊരു തോർത്ത് തിരുമ്പിത്തരാൻ കൂടി ഇവിടെ ആളില്ല. മുത്തശ്ശിയുടെ ചിലമ്പിച്ച ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ചെറിയമ്മ അവസാനത്തെ വാചകം പറഞ്ഞത്. ഞാൻ ഉമ്മറപ്പടിയിൽ ലോകത്തോട് മുഴുവൻ ദേഷ്യമായി പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുണ്ട് തെക്കേ കളമുറ്റത്തുകൂടി നടന്നു വരുന്നു. നിറമുള്ള ഒരു തോർത്തുമുണ്ടാണ് ചുമലിൽ. അപ്പോൾ തെക്കേതിലേക്കാവില്ല, അല്പമകലെ എവിടേക്കെങ്കിലുമായിരിക്കും. ഒരു ഈർക്കൽ കഷ്ണം കൊണ്ട് നിലത്ത് വരച്ചും കുറിച്ചും മുഖമുയർത്താതെ ഞാനിരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ വേണം പൊട്ടിത്തെറിക്കാൻ. നനഞ്ഞ ട്രൗസർ അഴിച്ചിട്ട് ഒരു തോർത്തെടുത്ത് ചുറ്റായിരുന്നില്ലേടാ. ഞാൻ മിണ്ടിയില്ല. മീനാക്ഷിയേ? അമ്മ എന്റെ മുന്നിൽ കോലായിൽ മുറ്റത്തേക്ക് കാൽ തൂക്കിയിട്ടിരുന്നു. മീനാക്ഷി എടുത്തി വന്നപ്പോൾ അമ്മ ചോദിച്ചു, കാപ്പിപ്പൊടി ബാക്കിയുണ്ടോടി? ഉള്ളത് തട്ടിക്കുടഞ്ഞല്ലേ ഉച്ചയ്ക്ക് വെള്ളം തിളപ്പിച്ചത്. ആ മാപ്പിളയുടെ പീടിയെന്ന് സാമാനം വാങ്ങൽ നിർത്തിയാലേ നേരെയാവുള്ളൂ, അമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞു. അബ്ദുവിന്റെ പീടികയിൽ ചെന്നപ്പോൾ കണക്ക് തീർക്കാതെ ഇനി പറ്റിൽ സാമാനങ്ങൾ വാങ്ങേണ്ടെന്ന് അയാൾ പറഞ്ഞത് 2 ദിവസം മുമ്പാണ്. അച്യുതൻ വന്നോ? അച്യുതൻ എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ താഴെയുള്ള ആങ്ങള. കണ്ടില്ല. ചായപ്പീടിയിലത്തെ വെള്ളം കടം കിട്ടണോടത്തോളം കാലം ആണുങ്ങൾ അടുക്കളയിലത്തെ കാര്യം അന്വേഷിക്കില്ല. നീ ആ വടക്കയിലെ കല്യാണി ഒന്ന് വിളിച്ചാ മീനാക്ഷിയെ. ഇല്ലത്തെ കുഞ്ഞാത്തോല് എന്ത് പറഞ്ഞു എടുത്തിയെ? മറ്റന്നാൾക്ക് നോക്കാന്ന് പറഞ്ഞു. തരൂ, അറ്റ കൈന് ഉപ്പ് തേക്കില്ല ആ സത്ത്. എന്നാലും എൻ്റെ അടുത്ത് വലിയ ലോക്യം കാട്ടും. ഞാനൊരു ചാക്കുനെല്ല് ചോദിച്ചാൽ തരാണ്ടിരിക്കേ, അസല് കാര്യം. വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് മീനാക്ഷി എടുത്തി ഓർമ്മിപ്പിച്ചു, ഇന്നത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്? ഗോപാലേട്ടൻ്റെ ഓടയ്ക്ക് ആളെ വിട്ടാലോ? അമ്മ ക്ഷോഭിച്ച് ഒരാട്ടാണ് കൊടുത്തത്. ഗോപാലേട്ടൻ അങ്ങനെ തിന്നണ്ട. ഓനയ്ക്ക് എന്നെടി വലുതായത്? അവിടുത്തെ പെണ്ണുങ്ങളുടെ നില എന്താ? ഇന്നലെ വരെ പാലയ്ക്കലെ മോൻ്റെ അവിടെ വിഴുപ്പ് തിരുമ്പലല്ലായിരുന്നു. ശാന്തമായപ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു, നീ ആ കല്യാണിയെ വിളിക്ക്. മീനാക്ഷി എടുത്തി പോയപ്പോൾ വിചാരിച്ചു, ഇനി അമ്മ ചോദിക്കും ഞാൻ കഞ്ഞി കുടിച്ചോ എന്ന്. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നില്ല. പുറം തിരിഞ്ഞിരുന്ന് പടിഞ്ഞാറേ ഇറയത്ത് തല വേർപെടുത്ത് വിരലിൽ മുടിനാര് ചുറ്റിവെക്കുന്ന ചെറിയമ്മയിലാണ് ശ്രദ്ധ. പെണ്ണായിട്ട് തുടങ്ങിയാൽ അധോഗതിയല്ലേ പിന്നുണ്ടാവൂ. എന്നും നിറഞ്ഞ സന്ധ്യയ്ക്ക് ഉമ്മറത്തിരുന്ന് തല വേറെടുക്കും, എന്നിട്ട് മുറ്റത്തൊക്കെ തലനാര് പാറി നടക്കും. ചെറിയമ്മ പതിവ് പോലെ അത്

കേട്ട ഭാവം നടിച്ചില്ല. അടുത്തത് എന്റെ നേരെ ആയിരിക്കുമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. നീ കുളിച്ചില്ലേ? അറിയാതെ അമ്മയുടെ സ്വരം താന്നുപോയി. ഇന്നിവിടെ ഉച്ചയ്ക്ക് വെച്ചിട്ടില്ല കുട്ടിയെ, അല്ലാതെ എടുത്തു വെക്കാൻ മറന്നതൊന്നുമല്ല. കുളിച്ചു വരുമ്പോഴേക്ക് അത്താഴത്തിൻ്റെ അരി തിളയ്ക്കും. ഞാൻ ഇളകാതെ ഇരിക്കുന്നത് കണ്ട് അമ്മ പറഞ്ഞു, ഓടിവാ. ദേഷ്യവും വിശപ്പും കത്തിയടങ്ങി കഴിഞ്ഞിരുന്നു. അകത്ത് കടന്ന് തോർത്ത് തിരയുമ്പോൾ അമ്മ പറയുകയാണ്, അവൻ്റെ തന്ത അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? അടുത്ത വീട്ടുകാരുടെ തോട്ടത്തിലാണ് കുളം. ഇടവപ്പാതി കഴിഞ്ഞ മുതൽക്ക് കുളം നിറഞ്ഞൊഴുകുകയാണ് പാടത്തേക്ക്. വക്കത്തെ മണ്ണിടിഞ്ഞ് കുളത്തിന് വിസ്താരം കൂടിയിട്ടുണ്ട്. തെച്ചിപ്പൊന്ത വെള്ളത്തിലാണ്. കുളി കഴിഞ്ഞ് വന്ന് തേഞ്ഞ സോപ്പ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കാനെന്ന നാട്യത്തിൽ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി. അപ്പോൾ അടുപ്പിൽ തീയെരിയുന്നുണ്ട്. വലിയ കലത്തിൽ വെള്ളം തിളയ്ക്കുന്നു. മീനാക്ഷിയെടുത്തി അടുക്കള കോലായിലിരുന്ന് അരി കഴുകുകയാണ്. അടുത്ത് കല്യാണിക്കുട്ടിയുണ്ട്. ഈ ചാക്കരിക്ക് വല്ലാത്ത നാറ്റം, കല്യാണിക്കുട്ടി പറയുകയാണ്. ചെറിയ ചെമ്പു പാത്രത്തിലേക്ക് മീനാക്ഷിയെടുത്തി കഴുകി വാരിയിടുന്ന അരി കണ്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദമായി. രാത്രത്തെ കാര്യം ഇങ്ങനായി, നാളേക്കോ? മീനാക്ഷി എടുത്ത് ചോദിക്കുന്നു. ചെത്തി തേക്കാത്ത ചുവരിൻ്റെ പൊത്തിൽ നായിൻ്റെ നാവുപോലെ തേഞ്ഞ സോപ്പ് തിരികെ വെച്ച് ഞാൻ മുറ്റത്തിറങ്ങി. മഴവെള്ളം അവിടെവിടെ തളം കെട്ടി നിൽക്കുന്നു. തൊഴുത്തിൻ്റെ കോലായിൽ പശുക്കുട്ടി കിടന്ന് അയവിറക്കുന്നു. അതിൻ്റെ കണ്ണിന് താഴത്തെ മുറിവിന് ചുറ്റും ഈച്ചകൾ പാറി നടക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാലത്താണ് അതിൻ്റെ തള്ള വരുച്ചാലിൽ വീണ് ചത്തത്. രാവിലെ കറന്നു വിട്ടതാണ്. സന്ധ്യ കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. ആദ്യം മീനാക്ഷിയെടുത്തി പോയി തിരഞ്ഞു, പിന്നെ അച്ഛും മാമ. രാവിലെ ചക്കന് ആളെ അയച്ചു. മരുന്നു പറിക്കാരൻ ചക്കൻ കുന്നിൻപുറത്തറിയാത്ത സ്ഥലമില്ല. ചക്കൻ വൈകുന്നേരം വന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയടക്കം നിലവിളിച്ചുപോയി. ചെറിയച്ഛൻ വടക്കിനിയിൽ കിടന്ന് മരിച്ച ദിവസം പോലും വീട്ടിൽ ആർക്കും ഇത്ര സങ്കടം തോന്നിയിട്ടില്ല. തൊഴുത്തിൻ്റെ പിറകിലെ പടൽവാഴ കൂട്ടത്തിലേക്ക് വെറുതെ കുറേ നേരം കല്ലുകളെറിഞ്ഞ് ചുറ്റി നടന്ന് ഉമ്മറത്ത് ചെന്ന് കയറി. അമ്മ അപ്പോഴും കോലായിലിരിക്കുകയാണ്. ചെറുമൻ കണക്കറായി മുറ്റത്തിൻ്റെ അരികിൽ പൂപ്പൽ പിടിച്ച മതിലിൽ കൈവെച്ചുകൊണ്ട് നിൽക്കുന്നു. ഇക്കുറിയത്തെ വേളയും പോയതന്നെ ഇമ്രാമു, മഴ അങ്ങനെ വിടാണ്ട് നിന്നാൽ അപ്പടി പതിരെന്നെ. 4 മാസം ഉണ്ണാനുള്ള നെല്ല് കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാലം മറന്നു. കാലം പെയ്യച്ച കാലത്ത് അങ്ങന. കണക്കറായി തൊപ്പിക്കുട ചൂടി മുറ്റത്തിൻ്റെ അരികിലൂടെ നടന്ന് പടിഞ്ഞാറെ പടിക്കലേക്ക് കയറാൻ നോക്കുമ്പോൾ ചെറിയമ്മ ചോദിച്ചു, കണക്കറായെ, അൻ്റെ വട്ടിയിൽ വെറ്റിലുണ്ടോ? അങ്ങാടിയിലേക്ക് അയക്കാൻ ആളെ കിട്ടിയില്ല. ഞാൻ അമ്മയെയാണ് നോക്കിയത്. ചെറിയമ്മ കീഴ്ക്കുറഞ്ഞവരോട് വെറ്റിലെയും പുകലെയും ചോദിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് കലി കയറും. കണക്കറായി മടിയിൽ നിന്ന് വട്ടിയെടുത്ത് പരിശോധിച്ച് ഒരു വെറ്റിലത്തുണ്ട് കോലായിയുടെ അറ്റത്ത് വെച്ച് പറഞ്ഞു, കരിഞ്ഞ ഒരു കണ്ടേയുള്ളൂ ഇമ്പ്രാൾമോ. ചെറിയമ്മ അതെടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ചെറിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം. പക്ഷേ മുറുക്കാതെ വയ്യ. അടയ്ക്കയില്ലെങ്കിൽ തെങ്ങിൻ്റെ വേര് മതി. കൊയ്ത്തുകാലത്ത് അമ്മ കാണാതെ നെല്ല് കൊടുത്ത് വെറ്റിലയും പുകയിലയും വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണിക്കുട്ടി ഉമ്മറത്ത് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. എത്ര കിട്ടിയേടി? 3 ആഴി. അന്നന്ന് റേഷൻ വാങ്ങി ഉണ്ണുന്നവരുടെ കയ്യിൽ എങ്ങനാ ഉണ്ടാവുക? കൊത്തലങ്ങാട്ടേക്ക് ഒരാളെ അയക്കായിരുന്നില്ലേ? അവര് നിർത്തിപ്പടത്തിന് 4 ചാക്ക് നെല്ല് വാങ്ങിയിട്ടുണ്ടത്രേ മാളോടുത്തിയേ. ചോദിച്ചാൽ തരും, എന്നിട്ട് നാളെ നാട് മുഴുവൻ കൊട്ടിക്കോഷിക്കുകയും ചെയ്യും. പഷ്ണിയായാലും എൻ്റെ കുട്ടികൾക്ക് 4 ആളുടെ മുമ്പിലെ തല നിർത്തി നടക്കണം. എന്നിട്ട് അമ്മ എപ്പോഴും പറയാറുള്ള കണക്കുകൾ പറയാൻ തുടങ്ങി. അച്ഛൻ മാസാമാസം 40 രൂപിക അയക്കുന്നുണ്ട്. മിക്ക മാസത്തിലും ഏട്ടൻ 10 രൂപിക അയക്കുന്നു. 1-ാം തീയതി ആയാൽ വക്കും തെന്നും പൊട്ടാതെ 19 രൂപ്യ വരണുണ്ട് കയ്യിൽ. ഈ കരിമ്പ്രങ്ങളെ മുഴുവൻ ഇതുകൊണ്ട് വേണ്ടേ പോറ്റാൻ? അച്ഛും മാമ, ചെറിയമ്മ, ചെറിയമ്മയുടെ മക്കൾ, മീനാക്ഷി എടുത്തി, എല്ലാവരും അടങ്ങുന്നു അമ്മ പറയുന്ന കരിമ്പ്രങ്ങളിൽ. അക്കരയിൽ നിന്ന് കുട്ടികൾ വന്നില്ലേ കുറി? അക്കരയിലെ കുട്ടികൾ എന്ന് വെച്ചാൽ പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന അച്ഛും മാവൻ്റെ കുട്ടികളാണ്. കർക്കിടകമായാൽ മറുകരയിൽ നിന്ന് അവർ ഇടയ്ക്കിടെ വിരുന്നു വരും. 5-8 ദിവസം താമസിച്ചു പോകുമ്പോൾ മുത്തശ്ശി ക്ഷണിക്കും, നാളെയോ മറ്റന്നാളോ ഇങ്ങട്ടെന്നെ പോരിൻ.
മുത്തശ്ശി

അച്യുതന്റെ മക്കളുടെ കഷ്ടപ്പാട് പറയാൻ തുടങ്ങിയാൽ ചെറിയമ്മ മുത്തശ്ശിയെ ശകാരിക്കും. ഈ തള്ളയിടന്റെ പക്ഷാഭേദം ആർക്കും ഉണ്ടാവില്ല. അക്രയിലത്തെ കുട്ടികളുടെ കഷ്ടപ്പാടിന്റെ വർണ്ണനയുള്ളൂ ഏത് നേരോ. എനിക്കുണ്ടല്ലോ രണ്ട് കുട്ടികള്, ഏട്ടത്തിക്കും ഉണ്ട്, 10-12 വയസ്സായ ഒരു ആൺകുട്ടി ഇവിടെ. അവരെ വിളിക്കാവട്ടെ, പറയാവട്ടെ, ആ കുട്ടികൾ വന്നാൽ തള്ളയ്ക്ക് വാതക്കടച്ചിലുമില്ല, ഏക്കുമില്ല, കുളിപ്പിക്കാനും

തലയിൽ തിരുമും, എന്നിട്ട് കൈ മൂക്കിൽ വെച്ച് വലിക്കാൻ പറയും. അമ്മ ചെറിയമ്മയെ ശാസിക്കും, എടി നാഴിയെങ്കിൽ നാഴി ഇവിടെ കൊയ്തു വെക്കാനുണ്ടല്ലോ, കൊല്ലത്തിൽ 360 ദിവസവും അവർക്ക് അരി വാങ്ങണ്ടേ. കർക്കിടകത്തിൽ ചന്ദ്രനും കമലവും ഇടയ്ക്കിടെ പേരശ്ശനൂർക്ക് വിരുന്നു പോകുന്നു. അച്ഛമ്മാമയുടെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, ഞാൻ മാത്രം ഇവിടെ തന്നെ കഴിയണം. കാരണം അച്ഛൻ്റെ വീട് ദൂരെയാണ്, അണ്ടത്തോടാണ്. 25 നാഴിക ബസ്സിന് പോകണം, പിന്നെ തോണിക്കും. അച്ഛൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ അവിടെ പോകാറുള്ളൂ. അമ്മയ്ക്ക് അതുമത്ര ഇഷ്ടമായിട്ടില്ല, കാരണം അമ്മയ്ക്ക് അച്ഛമ്മയെ ഇഷ്ടമല്ല. അച്ഛൻ ഭാര്യ വീട്ടുകാരെ മുഴുവൻ പോറ്റുന്ന തിരക്കിൽ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് അച്ഛമ്മ പലരോടും ആവലാതി പറയുന്നുണ്ടത്രേ. കല്യാണിക്കുട്ടി വെറുതെ നിന്ന് നാട്ടുപഞ്ചായത്ത് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, മുറ്റത്തെ പൊടിയും കരടും ഒന്നടിക്കാൻ. കല്യാണിക്കുട്ടി മുണ്ടിന്റെ തുമ്പെടുത്തു കുത്തി മുറ്റമടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ കെട്ടിയിട്ട മുടി ചുമലിലൂടെ വീണ് ഇപ്പോൾ നിലത്ത് മുട്ടുമെന്ന് തോന്നും. ചുവന്ന കുപ്പിവളകൾ കിലുങ്ങും. പിന്നെയും 3 വർഷങ്ങൾ കഴിഞ്ഞാണ് കല്യാണിക്കുട്ടി സുന്ദരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അരി തിളയ്ക്കാറായിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ചുവന്ന കുപ്പിവളകളുടെ കിലുക്കം കേട്ടുകൊണ്ട് തൂണും ചാരിയിരിക്കുമ്പോൾ അടിച്ചുവരൽ നിർത്തി പടിക്കലേക്ക് നോക്കിക്കൊണ്ട് കല്യാണിക്കുട്ടി പറഞ്ഞു, മാളുവെടുത്തി ആരാ വരണ്? ഇങ്ങട്ടെന്നെ തോന്നണു. ഞാനും നോക്കി, ഇങ്ങോട്ട് തന്നെ. ഷർട്ടിട്ട ആരോ ആണ് വരുന്നത്. അമ്മയും ചെരിഞ്ഞു നീങ്ങിയിരുന്ന് നോക്കി. പടികടന്ന് ഒതുക്കുകൾ കയറി മുകളിലെത്തിയപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി. ശങ്കുണ്ണിയേട്ടനാ അമ്മേ? ഏത് ശങ്കുണ്ണിയേട്ടൻ? അണ്ടത്തോട്ട് ശങ്കുണ്ണിയേട്ടൻ. ഓൻ്റെ ഈശ്വരാ, അമ്മ വെമ്പലോടെ കല്യാണിക്കുട്ടിയോട് പറഞ്ഞു, കല്യാണേ ഓട് അടുക്കളയിലേക്ക് ഉള്ളത് വാർക്കാൻ പറ. പുഴുകുത്തിയ കട്ടപ്പല്ലുകൾ മുഴുവൻ കാണിച്ചു ചിരിച്ചുകൊണ്ട് കുടമടക്കി ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ചോദിച്ചു, എന്താ അമ്മായിയെ അറിയോ? ശങ്കുണ്ണിയോ, മുത്തൻപ്ലാവ് കോടിക്കാണല്ലോ, കേറിയിരിക്കെ. ആ കിണ്ടിയിൽ ഒരു കിണ്ടി വെള്ളം കൊണ്ടെന്ന് കൊടുക്കുണ്ണിയെ, ഞാൻ എടുത്തോളാം. കിഴക്കേ കോലായുടെ അറ്റത്ത് കപ്പയ്ക്കെടുത്തു വെച്ച വെള്ളമെടുത്ത് ശങ്കുണ്ണിയേട്ടൻ കാല് കഴുകിയത് നന്നായി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ അയാൾക്ക് കാൽ കഴുകാൻ വെള്ളം കൊണ്ടുവരിക. ആ പുൽപ്പായ എടുത്തു കൊടുക്കുണ്ണിയെ, ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മായിയെ. അല്ലടോ, അതിനൊക്കെ ഒരു ചിട്ടയല്ലേ? അയാൾ മുളങ്കാലുള്ള പഴയ കുട ഉത്തരത്തിൽ തൂക്കിയിട്ട് ഉമ്മറത്തെ ചാരുപടിമേൽ കയറിയിരുന്നു. അണ്ടത്തോട്ടുന്ന് തന്നെ? ആ, വിശേഷമൊന്നുമില്ലല്ലോ. ഹേയ്, ഇശ്ശി ദിവസമായി അമ്മായിയും കുട്ടികളെയും വന്ന് കാണണമെന്ന് വിചാരിക്കണ്ട്, ഇപ്പോഴേ തരായിട്ടുള്ളൂ. അതൊക്കെ വേണ്ട തന്നെ. അമ്മ അച്ഛമ്മയുടെയും അച്ഛൻ പെങ്ങന്മാരുടെയും വിശേഷങ്ങൾ ചോദിച്ചു. ശങ്കുണ്ണിയേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു. ഉണ്ണി ഏത് ക്ലാസ്സിലാ അപ്പോ? അയാളുടെ മുഖത്ത് നോക്കാതെ ഞാൻ ഉത്തരം പറഞ്ഞു, 7-ൽ. അയാളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് മുമ്പും ഇഷ്ടമില്ല. വസൂരിയുടെ കുഴികൾ വീണ മുഖമാണ്. എപ്പോഴും പുഴുകുത്തിയ അറപ്പ് തോന്നിക്കുന്ന പല്ലുകൾ വെളിയിൽ കാണിച്ച് ഇളിച്ചുകൊണ്ടിരിക്കും, കാരണമൊന്നുമില്ലാതെ. അച്ഛൻ്റെ ഏതോ താവഴിയിൽപ്പെട്ട മരുമകനാണ്. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട പരിചയമേ ഉള്ളൂ. അച്ഛനോ അച്ഛൻ്റെ അനുജനോ ലീവിൽ വരുന്ന കാലത്തെ ശങ്കുണ്ണിയേട്ടനെ അവിടെ കാണൂ. അമ്മിണിയോപ്പവും ലക്ഷ്മിയോപ്പവും ശങ്കുണ്ണിയേട്ടൻ കേൾക്കാതെ തന്നെ പറയും. വല്യോപ്പ് വരണ കാലത്ത് അടുത്തുകൂടും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അരിയിടുക, വെള്ളം കോരുക, അങ്ങാടിയിൽ പോയി സാമാനം കൊണ്ടുവരിക തുടങ്ങിയ പണികളെല്ലാം ചെയ്യും. ഞാൻ പതുക്കെ അകത്തേക്ക് നടന്നു. മീനാക്ഷിയെടുത്തി അരി വാർക്കുകയാണ്. കല്യാണിക്കുട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. ആരാ ഉണ്ണിയെ? ശങ്കുണ്ണിയേട്ടൻ. അണ്ടത്തോട്ട് ഒരു ശങ്കുണ്ണിയേട്ടനില്ലേ, അവര്. 100 ദിക്കിൽ പാഞ്ഞു നടന്നിട്ട മുന്നാഴി അരി കിട്ടിയത് അപ്പളയ്ക്ക് ഒരു വിരുന്നൂട്ടിനുള്ള വരവ്. മീനാക്ഷിയെടുത്തി ഉറക്കെ തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് നടന്നു വന്ന അമ്മ ക്ഷോഭിച്ചു, മിണ്ടല്ലേടി ഉരുമ്പെട്ടോളെ, അവനവൻ്റെ ഇല്ലായ അവനവനറിഞ്ഞാൽ മതി. മീനാക്ഷിയെടുത്തി കലം നിവർത്തി. അടപലകയിൽ പച്ചപ്പിടിച്ച വറ്റകൾ തട്ടി കലത്തിലേക്കിട്ടു. ശങ്കുണ്ണിയായാലും അണ്ടത്തോട്ടെന്ന് വരണ ആണൊരുത്തന. അവിടെ ചെന്ന് 100 ആളോട് പറയും അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്ന വിശേഷം. നിനക്ക് ചങ്കും പൊങ്കും ഇല്ല, അതുകൊണ്ട് പറയാ അണ്ടത്തോട്ടെന്ന് ഏത് പറയൻ വന്നാലും അതിൻ്റെ മര്യാദ ചെയ്യണം.
ഞാൻ

മാനമര്യാദയായിട്ട് ചെന്ന് പാർക്കണ സ്ഥല. നാല് മുഴം നാവുള്ള മീനാക്ഷിയെടുത്തി മിണ്ടിയില്ല. അമ്മ എല്ലാവരെയും ചീത്ത പറയും, അച്ചുമ്മാവനെ അടക്കം. ആരും എതിർത്ത് പറയില്ല, കാരണം ഭാഗത്തിൽ കടം വീട്ടിയത് അച്ഛനാണ്. അച്ഛൻ്റെ പണം വരുന്നത് കൊണ്ടാണ് ഈ കരിമ്പങ്ങൾ കഴിയുന്നത്. ഉണ്ണിയെ, നീ ആ ചെട്ടിച്ചാരുടെ പെരയിൽ ചെന്നിട്ട് ഒരണയ്ക്ക് പപ്പടം വാങ്ങിക്ക, കാശ് ഞാൻ നാളെ കൊടുത്തേക്കാന്ന് പറ. പോവുമ്പോ ആ കണക്രായിയുടെ ചെക്കിനോട് ഒന്ന് ഓടി വരാൻ പറ. മീനാക്ഷിയെ, തെങ്ങുമലെന്ന് ഉള്ളേല് മൂത്തത് നോക്കിയിട്ട് ഒരു നാളികേര ഇടിയിച്ചോ, അരച്ച് കലക്കിയിട്ടുണ്ടാവാ. അരച്ച് കലക്കി ഉണ്ടാക്ക. വാഴങ്കിഴങ്ങിന്റെ കൂട്ടം മാത്രമായിട്ട് എങ്ങനെ അണ്ടത്തോട്ടാർക്ക് വിളമ്പിക്കൊടുക്ക. കല്യാണിയുടെ അടുത്തുനിന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ തരാൻ പറ. നിറയെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊടുത്ത് അമ്മ വീണ്ടും ഉമ്മറത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ഓർമ്മിപ്പിച്ചു, പപ്പടം പൊട്ടിച്ചു വറക്കണ്ട, കാച്ചിയാൽ മതി, മറ്റത് മോശമുണ്ട്. ചോറ്റുകലത്തിലേക്കും താഴെ അഞ്ചരിച്ചെമ്പിൽ നേർത്ത മഞ്ഞ നിറത്തിൽ ദുർഗന്ധമുള്ള ആവിയോടെ നിറഞ്ഞുകിടക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്കും നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. മീനാക്ഷിയടുത്തേക്ക് ഓർമ്മയില്ലേ ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന കാര്യം? ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാലോ? വിശക്കുന്നു എന്ന് പറയാൻ മാനം സമ്മതിക്കുന്നില്ല. ചെട്ടിച്ചിയാരുടെ പുരയിലേക്ക് നടക്കുമ്പോൾ ഓർത്തു, ശങ്കുണ്ണിയേട്ടൻ വന്നത് നന്നായി, പപ്പടവും അരച്ചു കലക്കിയുമുണ്ട്. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ കുറച്ച് ഉപ്പിട്ടാലത്തെ സ്വാദ് ഓർത്തപ്പോൾ വായിൽ വെള്ളം നിറഞ്ഞു. മീനാക്ഷിയെടുത്തയോട് സ്വകാര്യത്തിൽ പറഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങണം. പപ്പടം വാങ്ങി തിരിച്ചു പോരുമ്പോൾ തെക്കേ വീട്ടുകാരുടെ വേലിക്കടുത്ത് നിൽക്കുന്ന മൂവാണ്ടന്റെ ചുവട്ടിൽ ഒരു മാങ്ങ കിടക്കുന്നത് കണ്ടു. ഓടിച്ചെന്നെടുത്തപ്പോൾ ഒരു വശത്തെ തോലെ ബാക്കിയുള്ളു, അകം മുഴുവൻ കാക്ക കൊത്തി തിന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ശങ്കുണ്ണിയേട്ടൻ ഷർട്ടഴിച്ചു മടക്കി മെത്താരണയുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. അമ്മ ഇരുന്ന് വിശേഷം പറയുകയാണ്, മഴ കഴിഞ്ഞിട്ട് വേണം വീടൊന്ന് മേൽക്കൂട് മാറ്റി ഓടിടാൻ. പ്ലാവ് രണ്ടെണ്ണം അതിനുവേണ്ടി നോക്കി വെച്ചിരിക്കുകയാണത്രേ. നാലു കൊല്ലം പെരമേയാൻ ചെലവാക്കണ കാശ് മതിയല്ലോ ഇതൊന്ന് ഓടിടാൻ. ഗോവിന്ദുട്ടി എപ്പോഴും എഴുതു. അച്ഛൻ്റെ വീട് പുതിയതായി പണി കഴിപ്പിച്ച വലിയ ഓടിട്ട വീടാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അമ്മ പറയുന്നത്. ഈ വീട് പുറമേ നിന്നിങ്ങനെ കാണുന്ന പോലെയല്ല, എത്ര സ്ഥലമാകത്ത്, കോട്ട പോലെയല്ലേ കിടക്കണ്. അടിക്കാനും തുടക്കാനും തന്നെ വേണം ഒരാൾ. ആ മീനാക്ഷി ഉള്ളതുകൊണ്ട് ചെതലും മാറാലേം തട്ടറുണ്ട്. എന്നെക്കൊണ്ടാവോ ഇതൊക്കെ നോക്കി നടത്താൻ? ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ മൂളുന്നുണ്ട്. ഏട്ടൻ്റെ ഉദ്യോഗം, അച്ഛൻ മാസാമാസം അയക്കുന്ന മണി ഓർഡർ, ഉണ്ണിയുടെ ബുദ്ധിശക്തി, പുരമേച്ചിൽ ദിവസം നടത്തുന്ന സദ്യയുടെ ചെലവ്, അങ്ങനെ പലതും അമ്മ പറയുന്നുണ്ട്. പുറത്ത് മാനം വീണ്ടും കറുക്കുകയാണ്. സന്ധ്യ നേരത്തെ വന്നിരിക്കുന്നു. ശങ്കുണ്ണിക്ക് കുളിക്കണ്ടേ? കുളിക്കണം. ഉണ്ണിയെ, മീനാക്ഷിയോട് ആ തോർത്തും പത്തായത്തിലെ പുത്തൻ കലത്തി നിത്തിരി വാകപ്പൊടിയും കൊണ്ടുവരാൻ പറ. ഓടത്തിൽ കുറച്ച് നല്ലെണ്ണയെടുത്ത് കൊണ്ടുവന്ന് കൊടുക്ക, തെക്കേ അറയിൽ ഭരണിയിലുണ്ടാവും. അകത്ത് വടക്കിനിയിൽ ചെറിയമ്മ കോസറി വിരിക്കുകയാണ്. ചെറിയമ്മയ്ക്ക് ഏത് സമയവും കിടക്കണം. മേലെല്ലാം എപ്പോഴും മുളകരച്ച് തേച്ചതുപോലെ ചുട്ടുനീറുകയാണല്ലോ. വൈകുന്നേരമായാൽ കോസറി വിരിച്ച് കുടഞ്ഞിടും. മുത്തശ്ശി കിടക്കുന്ന അകത്ത് ഇരുട്ടാണ്. ആ കട്ടിലിൻ്റെ ചുവട്ടിലാണ് എണ്ണമ്പ ഭരണി. എന്താടാ നോക്കണ്? എണ്ണ. ആർക്കാ? ആ ശങ്കുണ്ണേട്ടൻ വന്നിട്ടുണ്ട് അണ്ടത്തോടുന്ന്. അണ്ടത്തോടുന്നോ? മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ബഹുമാനമുണ്ട്. അണ്ടത്തോട്ട് നിന്ന് ഒരാൾ വരികയെന്നത് ചില്ലറ കാര്യമല്ല. അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ട ആരെയും പറയുക അണ്ടത്തോട്ടുകാരെന്നാണ്. ഭരണിയുടെ അടപ്പ് ശീല ചുറ്റി അടച്ചു വെച്ചിരിക്കുകയാണ്. കഴുത്തിൽ ഉറുമ്പ് കയറാതിരിക്കാൻ മണ്ണെണ്ണ ശീല ചുറ്റി വെച്ചിട്ടുണ്ട്. ഭരണിയെടുത്ത് വാതിലിനടുത്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് വെച്ച് തുറന്നു നോക്കി. ആകെ ഒരു മൂലയിൽ കുറച്ചേ ഉള്ളൂ എണ്ണ. മാസത്തിലൊരിക്കൽ എണ്ണക്കാരൻ മാപ്പിള വരുമ്പോൾ നാഴി എണ്ണ വാങ്ങിവെക്കും. ഞായറാഴ്ച ദിവസം തേച്ചു കുളിക്കാൻ പറഞ്ഞ് ഒരു ചെറിയ കുഴിയിൽ എണ്ണ എനിക്ക് ഒഴിച്ചു തരും. അത് തുള്ളിയും കളയാതെ മേലെ പുരട്ടണം. അമ്മയ്ക്ക് വെളിച്ചെണ്ണ തലയിൽ പിടിക്കില്ല, അതുകൊണ്ടാണ് നല്ലെണ്ണ വാങ്ങുന്നത്. നാഴി എണ്ണ ഒരു മാസത്തേക്കാണ്. ചെറിയ ഓട്ടുകിണ്ണത്തിലേക്ക് എണ്ണ ഒഴിച്ചപ്പോൾ അധികമായെന്ന് തോന്നി. ഇനി കീടനെ ബാക്കിയുള്ളൂ ഭരണിയിൽ.

അപ്പുറത്തേക്ക് ഓട്ടുകിണ്ണവുമായി കടന്നു വന്നപ്പോൾ അമ്മയുടെ കണ്ണുകൾ അതിൽ പതിഞ്ഞു. തെറ്റു ചെയ്ത വകയ്ക്കുള്ള ഒരു ശാസനയുണ്ട് കണ്ണിൽ. മീനാക്ഷിയെടുത്തി കൊണ്ടുവന്നു കൊടുത്ത് തോർത്തു ചുറ്റി വലിയ മുണ്ട് ഉത്തരത്തിൽ ചുരുട്ടിവെച്ച് ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ച് എണ്ണ തേച്ചു തുടങ്ങി. തലയിലും മേലും സമൃദ്ധമായി എണ്ണ തേച്ചു കഴിഞ്ഞപ്പോൾ ഓടത്തിൽ പകുതി എണ്ണ ബാക്കിയുണ്ട്. അമ്മയുടെ മനസ്സിൽ എന്നോടായിരിക്കും ദേഷ്യം മുഴുവൻ. കടലാസ് കഷ്ണത്തിൽ കൊണ്ടുവന്നു വെച്ച വാഗപ്പൊടി എടുത്തപ്പോൾ അത് ഓടത്തിൽ ബാക്കിയുള്ള എണ്ണയിലിട്ട് കുഴയ്ക്കും ശങ്കുണ്ണിയേട്ടൻ ഇന്ന് കരുതിയില്ല. എണ്ണയിൽ കുതിർത്ത് വാഗ ഒരു ഉരുളയാക്കി കയ്യിലിട്ട് ആട്ടിക്കൊണ്ട് ശങ്കുണ്ണിയേട്ടൻ ചോദിച്ചു, കൊള എവിടെ ഉണ്ണിയേ? വഴി കാണിച്ചു കൊടുക്കാൻ എന്തോ അമ്മ പറഞ്ഞില്ല. ഞാൻ തെക്കേ മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ദാ അതിലൂടെ ഇറങ്ങിയാ മതി. മീനാക്ഷി എടുത്തി വിളക്ക് കൊളുത്തി കാണിച്ചു. ഉണ്ണിക്ക് നല്ല വിശപ്പുണ്ടാവും, അമ്മ എന്നോടും മീനാക്ഷി എടുത്തിയോടുമായി പറഞ്ഞു. ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. പാട്ടുരാശി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ടുണ്ണ. വാഗ പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് കഷ്ണം അമ്മ ഒതുക്കുകലിൽ വീണ എണ്ണത്തുള്ളികൾ തുടച്ചു വലിച്ചെറിഞ്ഞപ്പോൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, എണ്ണയ്ക്ക് എന്താ വില? പക്ഷെ അണ്ടത്തോടെന്ന് വരുമ്പോൾ നമ്മൾ ചേപ്രത്ത കാണിച്ചു എന്ന് വരാൻ പാടില്ലല്ലോ. എന്നോട് ഇതൊക്കെ എന്തിനു പറയുന്നു? പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഒഴിച്ച ചോറിൻ്റെ സ്വാദാണ് എൻ്റെ നാവിൽ. വാഴക്കൂട്ടത്തിനിടയിൽ ഇരുട്ടിൻ്റെ കീറുകൾ ചെറുമക്കുട്ടികളെ പോലെ പതുങ്ങിക്കിടക്കുന്നത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു. ശങ്കുണ്ണിയേട്ടൻ കുളി കഴിഞ്ഞു വന്ന് കിഴക്കേ കോലായിൽ ചെന്ന് ഉത്തരത്തിൽ വെച്ച വലിയ മുണ്ട് ചുറ്റി കൈകൊണ്ട് തലമാടി ഒതുക്കി നനഞ്ഞുതോർത്ത് എന്നെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അച്ചുമാമ വരുന്ന ശബ്ദം കേട്ടത്. അച്ചുമാമ വരുന്നത് ദൂരത്തു നിന്ന് കേൾക്കാം. ഏമ്പക്കം, വായുകോപമാണത്രേ. ആരാ അത്? അച്ചുമാമ ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ പറഞ്ഞു, അണ്ടത്തോട്ടെന്നാ. അച്ചുമാമയുടെ ശബ്ദം പെട്ടെന്ന് താണു. ആരാ? ആ ശങ്കുണ്ണിയാ. കുപ്പക്കല്ലിൽ നിന്ന് കാല് കഴുകിവന്ന ശങ്കുണ്ണിയേട്ടൻ ചാരുപടിമേൽ കയറിയിരുന്നു. എന്താടോ ഇങ്ങനെ വഴിതെറ്റാൻ? ശങ്കുണ്ണിയേട്ടൻ ചിരിച്ച് ചാരുപടിമേൽ നിന്ന് എഴുന്നേറ്റു. ഇരിക്കടോ, ഇരുന്നോ. അണ്ടത്തോട്ടക്കാരനെ അച്ചുമാമയും ബഹുമാനിക്കുന്നുണ്ട്. അച്ഛൻ്റെ വീട്ടിലെ അടുക്കള മുറ്റത്ത് മടൽ കൂമ്പാരത്തിനടുത്ത് ഈർക്കില കൊണ്ട് തൊണ്ണിൽ കുത്തി അമ്മിണിയൊപ്പുവിൻ്റെ വിളിയും കാത്ത് വിശന്നിരിക്കാറുള്ള ശങ്കുണ്ണിയേട്ടനോട് അച്ചുമാമൻ്റെ ആദരവ്. അച്ചുമാമ ഉച്ചത്തിൽ തേട്ടികൊണ്ട് താഴത്തെ കോലായിലിരുന്ന് ബീഡി കത്തിച്ചു. തെക്ക് എന്തൊക്കെയാടോ വിശേഷം? ചാരുപടിമേൽ കാലു വിറപ്പിച്ചു കൊണ്ടിരുന്ന ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ഏ വിശേഷമൊന്നുമില്ല. അമ്മയുടെയും കുട്ടികളുടെ വിവരം അറിയാലോ വെച്ചിട്ട് പോരെ. തെക്കോട്ടൊക്കെ ഒന്ന് വരണമെന്നുണ്ട്, കുറേ കാലമായി വിചാരിക്കുന്നു. ഇനി അളിയൻ വരുമ്പോൾ ആവട്ടെ, ഗുരുവായൂർ ഒന്ന് തൊഴണം. കർക്കിടകത്തിൽ എത്ര വേഗത്തിലാണ് ഇരുട്ട് പരക്കുന്നത്. ഉമ്മറത്തെ ചുവരിലെ ആണിയിൽ മുട്ടവിളക്ക് കത്തിച്ചു വെച്ചു. അകത്ത് മച്ചിൻ്റെ മുമ്പിൽ വെച്ച നീലവിളക്കിൻ്റെ തിരി കെട്ടു. പച്ചത്തിരി കത്തിയ മണം ഒരു നിമിഷം വായുവിൽ തങ്ങി നിന്നു. അമ്മ അകത്തേക്ക് പോകുമ്പോൾ ആരോടെന്നില്ലാതെ വിളിച്ചു ചോദിച്ചു, ആ വലിയ റാന്തല് വിളക്കിൻ്റെ ചിമ്മിനി വാപ്പുവിൻ്റെ പീടിയയിൽ വന്നില്ലേ കുട്ടിയോളെ? വെള്ളിയാഴ്ച ആയതുകൊണ്ട് വായിക്കേണ്ട. എല്ലാ ദിവസവും ഈ നേരത്ത് വായിക്കാറുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച പതിവില്ല. ശനിയും ഞായറും മുഴുവൻ കിടക്കുന്നുണ്ടല്ലോ മുന്നിൽ. പുറത്ത് മഴ പൊടിയാൻ തുടങ്ങുന്നു. പടിഞ്ഞാറേ കോലായി ചുമരും ചാരി കിടന്നു. അച്ചുമാമ പണ്ടൊരിക്കൽ അണ്ടത്തോട്ട് പോയപ്പോൾ കഴിച്ച ഒരു വിശേഷപ്പെട്ട മീൻകൂട്ടാനെപ്പറ്റി പറയുകയാണ്. എനിക്ക് തല പൊക്കാൻ വയ്യ. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നി. ഒരു നേർത്ത കാറ്റടിച്ചപ്പോൾ തണുപ്പിൻ്റെ ഒരല ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു. മേലെല്ലാം രോമം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ. വീണ്ടും ഉമ്മറത്ത് അമ്മയുടെ ശബ്ദം കേട്ടു. അച്യുതന് കുളിയുണ്ടോ? വയ്യ, മഴ തുടങ്ങി മുതൽ ചീരാപ്പ് വിടണില്ല. കയ്യും കാലും കഴുകണം. എന്നാ ശങ്കുണ്ണി വാ, ഊണ് കഴിക്കാം. ശങ്കുണ്ണിയേട്ടൻ എഴുന്നേറ്റപ്പോൾ ചാരുപടി ശബ്ദിച്ചു, ഉണ്ണി എവിടെ? അവൻ പിന്നെ ഉണ്ടോളും, സ്കൂള് വിട്ടു വന്നപ്പോൾ ഉണ്ടതാണല്ലോ. ചിമ്മിനി വിളക്കിൻ്റെയും അമ്മയുടെയും പിറകെ ശങ്കുണ്ണിയേട്ടൻ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും കരയണമെന്ന് തോന്നി. എഴുന്നേൽക്കാൻ വയ്യ. എന്നിട്ടും എണീറ്റു ഉമ്മറത്ത് വന്ന് നിന്നു. ചുമരിലെരിയുന്ന മുട്ടവിളക്ക്

ബൈക്കിന് ചുറ്റും പ്രാണികൾ പാറി നടക്കുന്നു. അബദ്ധത്തിൽ അകത്ത് വീണ ഒരു ചിറകുള്ള ജീവി കുപ്പിക്കകത്ത് പിടയുന്നു. ഇരുണ്ടുകിടക്കുന്ന തെക്കിനിയിലേക്ക് കടന്നു. വടക്കേ വാതിൽക്കൽ കള്ളനെ പോലെ പതുങ്ങി നിന്നു. അടുക്കളത്തളത്തിൽ വലിയ നാക്കിലയിലൂടെ പിന്നിൽ പുൽപ്പായത്തകിടിൽ ശങ്കുണ്ണിയേട്ടൻ ചമ്പ്രം പടഞ്ഞിരിക്കുന്നു. മുന്നിൽ ആവി പറക്കുന്ന ചോറുണ്ട്. അടുത്ത് പതുങ്ങി നിൽക്കുന്ന കാടൻ പൂച്ചയ്ക്ക് പപ്പടം പൊട്ടിച്ചു കൊടുത്ത് ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ച് ഉണ്ണാൻ തുടങ്ങുമ്പോൾ അമ്മ പറയുകയാണ്, മഴ തുടങ്ങിയ ശേഷം കടല് കരിഞ്ഞിരിക്കും, മീനൊന്നും കിട്ടണില്ല, കൂട്ടാനൊക്കെ മോശമാവും ശങ്കുണ്ണിയെ. ഞാൻ തിരികെ ഉമ്മറക്കോലായിലേക്ക് നടന്നു. മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ വിശപ്പറിയില്ല. കല്ലടത്തൂർ കാവിലെ ഉത്സവത്തെ പറ്റി ആലോചിച്ചു. ക്ലാസ്സിലെ മേൽപ്പുരയിൽ തൂങ്ങിക്കിടക്കുന്ന രംഗന്റെ റബ്ബർ നാടയെ പറ്റി ആലോചിച്ചു. വീരരാഘവൻ മാസ്റ്ററുടെ സൂചിക്കിരുത്തുന്ന നുള്ളലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ആലോചിച്ചു. പിന്നെ ഇരുട്ടാണ്. മീനാക്ഷിയടത്തി വിളക്കും കൊണ്ട് മുന്നിൽ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. വാ, ഇത്ര വേഗം ഉറക്കായോ? ഉമ്മറത്തുകൂടെ പോകുമ്പോൾ ശങ്കുണ്ണിയേട്ടൻ കിഴക്കേ കോലായിലിരുന്ന് ബീഡി വലിക്കുന്നു. ഒരേമ്പക്കം കേട്ടു. വായുകോപം കൊണ്ടുള്ള ഏമ്പക്കമല്ല. പുല്ലുവട്ടിയിൽ കറുകക്കെട്ട് കൊണ്ടുവന്നിട്ടാൽ പാണ്ടിപ്പയ്യെ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ. അമ്മ അടുക്കളത്തളത്തിൽ ചിമ്മിനി വിളക്കിൻ്റെ സമീപത്തിരിക്കുന്നു. ചുമർച്ചാരി വെച്ച ചെറിയ പലകയിട്ട് ഞാനിരുന്നപ്പോൾ മീനാക്ഷിയെടുത്തി കിണ്ണം കൊണ്ടുവന്നു വെച്ചു. ദുർഗന്ധമുള്ള ചാക്കരയുടെ വാർത്ത വെള്ളം. ഞാൻ മുഖമുയർത്തിയില്ല. അമ്മ സ്വകാര്യം പറയുന്ന സ്വരത്തിൽ മന്ത്രിച്ചു, ചോറില്ലേ കുട്ടിയെ? മീനാക്ഷിയെടുത്തി മടം പിടിച്ചുകൊണ്ട് തിരികെ വന്ന് പറഞ്ഞു എന്നോട്, കുറച്ചുകൂടി തക്കരിക്കാൻ പറമരുവനെ, പിന്നെയും പിന്നെയും വിലക്കല്ലിരുന്ന്. ചോറ് വേണ്ട, വാർത്ത വെള്ളത്തിലിടാൻ ഒരു പിടി വച്ചെങ്കിലും വെക്കണ്ടേ? മീനാക്ഷിയെടുത്തി ഇത്രയധികം തലയെടുപ്പോടെ മുമ്പ് സംസാരിച്ചു കണ്ടിട്ടില്ല. അമ്മ തലകുനിച്ചിരുന്നു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പതുക്കെ പറയണ്ടേ മീനാക്ഷിയെ, നാളെയും അണ്ടത്തോട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കേണ്ടതാ, അറിയോ? ചാക്കരി വാർത്ത വെള്ളം നാലു പ്ലാവിലെ കുടിച്ചപ്പോൾ ഛർദിക്കാൻ വരുന്നത് പോലെ തോന്നി. ഉപ്പിട്ട വാഴക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം കടിച്ചു നോക്കി. തണുത്ത കഞ്ഞിവെള്ളം ഇറങ്ങുന്നില്ല. ഞാൻ എഴുന്നേറ്റ് കൈ കഴുകി. രാത്രി ഉറക്കം വന്നില്ല. തെക്കിനിയിൽ അമ്മയുടെ കോസറിയുടെ സമീപത്താണ് ഞാൻ പതിവ് പോലെ കിടക്കുന്നത്. ഉമ്മറത്ത് നിന്ന് ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കം വലി കേൾക്കാം. അമ്മയുടെ കാൽക്കൽ പായ വിരിച്ചു കിടക്കുന്ന മീനാക്ഷിയെടുത്തി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അകത്ത് വിശപ്പ് ഒരു തീപ്പന്തമായി, ചൂടുള്ള ആവിയായി, ഒരു നനുത്ത വേദനയായി ചുറ്റു നടക്കുന്നു. മയക്കം വരുന്നുണ്ടെന്ന് തോന്നും. അറിയാതെ ഉടനെ കണ്ണു തുറക്കും. മുത്തശ്ശിയുടെ കൊക്കിക്കുരയും ദൂരെ നിന്ന് ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. അകലത്തെ പാടത്തു നിന്നുള്ള തവളകളുടെ കരച്ചിൽ ചിലപ്പോൾ പെരുകി പെരുകി ചെവിക്ക് തൊട്ടടുത്ത് നിന്നാണെന്ന് തോന്നും. പിന്നെയും അകന്നു പോകും. മീനാക്ഷി ഉറങ്ങിയോ? അമ്മയുടെ ചോദ്യം. ആമിനുമ്മയുടെ അടുത്ത് പൈസ ഉണ്ടാവും, രാവിലെ ചെന്ന് 2 രൂപ്യ തരാൻ പറയണം. ഉണ്ണിയുടെ അച്ഛൻ്റെ പണം വരുമ്പോൾ തരാമെന്ന് പറ. ശങ്കുണ്ണി നാളെ രാവിലെ പുറപ്പെട്ടാൽ 2 രൂപ്യെങ്കിലും കൊടുക്കണ്ടേ വഴിച്ചെലവിന്? മീനാക്ഷി എടുത്ത് മിണ്ടിയില്ല. ബസ്സുകൂലി മാത്രമായിട്ട് കൊടുക്കണത് ഒരു വകയല്ലേ? രാവിലെ തിരി ചായപ്പൊടിക്ക് എന്താടി ചെയ്യുക? മീനാക്ഷി എടുത്ത് മിണ്ടിയില്ല. പോയാലും പോയില്ലെങ്കിലും രാവിലെ 1 ഗ്ലാസ് ചായ കൊടുക്കണ്ടേ? അണ്ടത്തോട്ടാർ വരുമ്പോൾ നമ്മളിതിൻ്റെ മര്യാദക്ക് ചെയ്യണ്ടേ? കുറച്ച് കാത്തു നിന്നിട്ട് അമ്മ പറഞ്ഞു, മീനാക്ഷിക്ക് എത്ര വേഗം ഉറക്കം വരാ? ചുറ്റുമുള്ള തണുത്ത ഇരുട്ടിൽ ഉമ്മറത്ത് നിന്നുള്ള ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കം വലി ഒരു ചേരയെപ്പോലെ ഇടഞ്ഞു നടക്കുന്നു. ഞാൻ കമിഴ്ന്ന് കണ്ണടച്ചു കിടന്നു. വലിയ പുതപ്പിൻ്റെ പകുതി എൻ്റെ മേലേക്ക് നീട്ടിയിട്ട് അമ്മ എന്നെ തൊട്ടു തടവി പറഞ്ഞു, പാവൻ ചെക്കൻ ഉറങ്ങി. ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പ. പുറത്ത് വാഴക്കൂട്ടത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ഒരു മേളമായി മാറുന്നു. കറുത്ത കർക്കിടക രാത്രിയുടെ മാളങ്ങളിൽ നിന്ന് 1000 സ്വരങ്ങൾ കേൾക്കുന്നു. ഉറക്കം എവിടെയാണിപ്പോഴും പതുങ്ങി നിൽക്കുന്നത്? മൺസൂൺ ടെയിൽസ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ടി വാസുദേവൻ നായരുടെ കർക്കിടകം. കഥ അവതരിപ്പിച്ചത് അനഘ പി എസ്. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.

ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി

0: നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുക, ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1950-60 മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന സംഗീത സംവിധായകനാണ് ബ്രദർ ലക്ഷ്മണൻ. ഹാർമോണിസ്റ്റ് കൂടിയായിരുന്ന അദ്ദേഹം നിരവധി തമിഴ് മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. 1952 പുറത്തിറങ്ങിയ ആത്മസഖി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ 20-ലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. തിരുനായനാർ കുറിച്ചി മാധവൻ നായരാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഗാനങ്ങൾക്കും രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ചിത്രം ജയിൽ പുള്ളി. ആലാപനം കമുകര പുരുഷോത്തമൻ, പി ലീല.

ഗ്രാമീണത ഇപ്പോൾ ഗാനങ്ങളിലും സിനിമകളിലും മാത്രം കാണാൻ കഴിയുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് എല്ലായിടത്തും കണ്ടുവന്നിരുന്ന ഗ്രാമീണ പ്രദേശങ്ങളും പച്ചപ്പുമൊക്കെ ഇപ്പോൾ പഴയതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമീണ ഭംഗിയുള്ള പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ സഞ്ചാര കേന്ദ്രം മാത്രമായി മാറിക്കഴിഞ്ഞു. ഇനിയും പഴമയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകുമോ എന്നറിയില്ല. പക്ഷേ പഴയ ഗാനങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. ഗ്രാമീണത തുളുമ്പുന്ന നെൽപ്പാടങ്ങളും നാട്ടുവഴികളും മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെയും ചിത്രങ്ങളുള്ള മനോഹരമായ ഗാനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയൊരു ഗാനം നമുക്ക് കേൾക്കാം. ബാല്യസഖി എന്ന ചിത്രത്തിനു വേണ്ടി കമുകര പുരുഷോത്തമനും ശാന്താ പി നായരും ചേർന്ന് ആലപിച്ച ഗാനം. രചന തിരുനയനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം പ്രദർ ലക്ഷ്മണൻ.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. എസ് ജാനകി എന്ന ഗായികയുടെ സംഗീത ആലാപന ശൈലി ആർക്കും ഒപ്പിയെടുക്കാൻ പറ്റാത്തതാണ് എന്ന് പറയാറുണ്ട്. എങ്ങനെ ശ്രമിച്ചാലും ജാനകിയമ്മയുടെ ശൈലി പൂർണ്ണമായും ആർക്കും അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ആ മഹാപ്രതിഭയുടെ ഒരു വിശേഷതയാണ്. അങ്ങനെ ജാനകിയമ്മയുടെ സ്വരമാധുരിയിൽ മലയാളികൾ നെഞ്ചോടു ചേർത്ത ഗാനമാണ് മൂടൽമഞ്ഞ എന്ന ചിത്രത്തിലെ മാനസമണി വേണുവിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഉഷാ ഖന്ന.

കവിളത്തെ കണ്ണീർ കണ്ടപ്പോൾ മണിമുത്താണെന്ന് കരുതി വിലപേശാൻ ഓടിയെത്തിയ വഴിയാത്രക്കാരൻ. എത്ര മനോഹരമായ വരികളാണ്! ഭാസ്കരൻ മാഷിൻ്റെ തൂലികയിൽ നിന്നും പിറവികൊണ്ട ഈ വരികൾക്ക് MS ബാബുരാജിൻ്റെ സംഗീതവും എസ് ജാനകിയുടെ സ്വരമാധുരിയും ചേർന്നപ്പോൾ മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറാൻ ഈ പാട്ടിന് സാധിച്ചു. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലേതാണ്

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1963 പുറത്തിറങ്ങിയ ചിത്രമാണ് ഡോക്ടർ. MS മണിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സത്യൻ, ഷീല, TS മുത്തയ്യ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ KJ യേശുദാസും P സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന P ഭാസ്കരൻ, സംഗീതം G ദേവരാജൻ.

ഉറൂബിൻ്റെ നോവലായ ഉമ്മാച്ചുവിനെ ആസ്പദമാക്കി 1971 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉമ്മാച്ചു. ഉറൂബ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയിരിക്കുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

ಸಾಗ ಪಾಗ ನಿ ಸಾಗ ಪಾಗ ನಿ ಆಗ ಸನಿ ನಗ ಸನಿ ನಗ ಸನಿ ನಗ ಸನಿ ನಗ ಸನಿ